0: അങ്ങനല്ലേ നമ്മളെ തെങ്ങലും വ്യായി ഇപ്പൊ ഞങ്ങളെ പേരിന് അന്നങ്ങളെ ഏത്തില് പദ്ധതി ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾ അന്നങ്ങളെ
1: ബുധവാര
0: ഗുരുവാര തമ്പം ബാറ്റ പ്രോഗ്രാം
1: കാരണം
0: മല്ല അണ്ടം കുറുമോ സമയ സമയ ബേർണ്ടേ മല്ല ഇരളായി ആകാശവാണി ജയപുരു ആ തമ്മ തമ്മ രക്ഷാ ബേർണ ബാജി മാ നമ്മ തുമ്പാര
1: ബേൾ
0: സമയത്തെ ദേ
1: അരങ്ങ
0: മാ ലിംതം
1: ലിംതം ലിംതം.